rek noonu la koy daan gàmmoo ni ko waxee ba Serigne Fallou 34 bi mu ñëwee moom moo jiite gàmm gi bàyyi taalibee fee moom.